0: അതൊന്നില്ല തന്നെ. ഇതാ ഇന്ന പാടലാ?
1: ആ ഇന്ന പാട്ടതാ.
0: ആ വേറെ ഒരു ആളുടെ പേരിലാണ് അത് വന്നിരിക്കുന്നത്. റാണിയുടെ പേരിലെ അനുപ്പിയ, രാമന്റെ പേരിലെ അനുപ്പിയിരിക്കണെങ്കിൽ